നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകമാസം 2ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ഗ്രാമകേരളം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ എന്നിവ കേൾക്കാം.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി സ്ട്രേറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബംബുക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. എം വി നോർത്ത് പാസേജ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ച കഴിഞ്ഞ് 2:30. എം വി ഹഡ്ബേ നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 20-ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും തിരികെ ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. ഗ്രാമകേരളം പരിപാടിയിലേക്ക് സ്വാഗതം.
1: വന്നേരി നാട്ടിൽ വടക്കുന്തലയ്ക്കൽ അവടക്കുന്തലയ്ക്കൽ
2: ഗ്രാമകേരളം.
1: വന്നേരി നാട്ടിൽ വടക്കുന്തലയ്ക്കൽ അവടക്കുന്തലയ്ക്കൽ
3: നാൽക്കവലയിലെ നാടൻ ചായക്കട ചിത്രീകരണം.
4: ഗ്രാമഹൃദയമായ നാൽക്കവലയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായി ഇന്നലകളിൽ പരിശോഭിച്ചിരുന്നത് പ്രൗഢിയേതുമില്ലാത്ത നാടൻ ചായക്കടയാണ്. നാല് തടിത്തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന മേൽക്കൂര, ഓലമേച്ചിൽ പഴകിയ തുളകളിലൂടെ സൂര്യപ്രകാശത്തിന്റെ വെള്ളിക്കമ്പികൾ നിരന്തരം കടന്നുവന്ന് വെളിച്ചം പകരുന്ന അകത്തളം,

0: പിന്നിലെ ചായ്പ് പകൽ സമയത്ത് അടുക്കളയായും രാത്രിയിൽ ചായക്കടക്കാരൻ്റെ വീടായും പരിവർത്തിക്കപ്പെടും. മുൻഭാഗത്ത് രണ്ട് മുളംകാലുകളിൽ ഉയർത്തിവെക്കാവുന്ന പനംതട്ടിയാണ് ഉണ്ടാവുക. ഉയർത്തിവെച്ചിരിക്കുന്ന തട്ടിയുടെ അകത്തെ വരിച്ചിലിൻ്റെ അലകുകളിൽ കയറുകൾ ഉടക്കിട്ട് കെട്ടി അതിലാണ് പഴക്കുലകൾ തൂക്കിയിടാറുള്ളത്. കുലകളെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കഷ്ടി. മിക്കവാറും ഒരു ചെറിയ ഞാലിപ്പൂവനോ അല്പം മുഴുത്ത പാളയംതോടൻ കുലയോ ആകും ഉണ്ടാവുക. ഓണക്കാലത്തെ ആർഭാടത്തിനാകും ഒരേത്തക്കുലയ്ക്ക് ആ തട്ടിയിൽ തൂങ്ങിക്കിടക്കാൻ ഭാഗ്യമുണ്ടാകുക. എന്നും ഏത്തപ്പഴം വാങ്ങിക്കഴിക്കുന്നവരാരാണ് ഗ്രാമത്തിലുള്ളത്? പിന്നിലെ പശുത്തുഴുത്തിൽ ഓട്ടുമുന്തിയിലേക്ക് പാല് കറന്നൊഴിക്കുന്ന താളാത്മകമായ ശബ്ദത്തിലൂടെയാണ് ചായക്കടയ്ക്ക് ജീവൻ വയ്ക്കുന്നത്. അത് നടക്കുമ്പോൾ തന്നെ അടുപ്പിൽ തീ പിടിപ്പിച്ചു തുടങ്ങും. വെള്ളം തിളയ്ക്കുന്ന മുറയ്ക്ക് കലത്തിനുള്ളിലിട്ടിരിക്കുന്ന നാണയത്തൊട്ട് കെറ്റിലിന്റെ സംഗീതം പുറപ്പെടുവിച്ചു തുടങ്ങും. വെള്ളത്തിന്റെ തിളപ്പ് നാണയത്തൊട്ടിന്റെ കിലുക്കത്തിലൂടെ മനസ്സിലാക്കി വിറക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ചായത്തട്ടിന്റെ കാവൽക്കാരൻ എന്ന വിധത്തിൽ ഒരു ചിരട്ടത്തവി വളഞ്ഞ കമ്പിയിൽ ട്രപ്പീസ് കളിക്കാരനെ പോലെ തൂങ്ങിക്കിടന്ന് ആടുന്നുണ്ടാകും. ചായക്കലത്തിന് മുകളിലെ പിടിയുള്ള അടപ്പു ചെരുവത്തിൽ പാൽ കിടന്ന് തിളയ്ക്കും. തേയിലസഞ്ചി പേറുന്ന ചായപ്പോണി അതിനു മുകളിൽ ഉച്ചക്കുടുമ പോലെ ചൂടായിട്ടിരിപ്പുണ്ടാകും. വലിയ വട്ടളത്തിൽ ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വശത്തായി വെച്ച് തൊട്ടടുത്തായി കട്ടിച്ചുവടുള്ള സ്ഫടിക ഗ്ലാസുകൾ നിരത്തിവെച്ച് തട്ടിനു പിന്നിൽ ചായ അടിക്കാൻ സന്നദ്ധനായി അയാൾ നിൽക്കും. ഗ്ലാസുകൾ പച്ചവെള്ളത്തിൽ മെഴുകിയെടുത്ത് അരത്തവി ചൂടുവെള്ളം ഓരോന്നിലും അല്പാൽപ്പം ഒഴിച്ച് അത് ഗ്ലാസിൽ നിന്നും വശത്തേക്ക് വീശിയൊഴിച്ച് തേയിലസഞ്ചി ഞെക്കിയൊഴിച്ച് പാലും വെള്ളവും ചേർത്തിട്ട് ഇടതുകൈയിൽ ചായഗ്ലാസും വലതുകൈയിൽ ചായപ്പൂണിയും പിടിച്ച് മഴവില്ല് പോലെ ചായയടിച്ച് പതപ്പിച്ചു നിൽക്കുന്ന കൈത്തഴക്കം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന ഗ്രാമീണന് മുന്നിലേക്ക് ടപ്പേ എന്ന് ശബ്ദമുണ്ടാക്കി മൂടിടിച്ച് ചായ കൊണ്ടുവയ്ക്കുമ്പോൾ ചായ ഒഴിക്കുന്നയാൾ സപ്ലയറായിത്തീരും. ഇനി അയാൾ പണം വാങ്ങൽ പെട്ടിക്കടുത്തെത്തിയാൽ ക്യാഷറായിത്തീരും. അവിടെ നിന്നുകൊണ്ട് തന്നെ പുതുതായി കടന്നു വന്ന നാലു പേർക്കായി രണ്ട് ഫുള്ള് ചായ, ഒന്ന് കാലി, ഇനിയൊന്ന് കട്ടൻ എന്ന് ഓർഡർ കൊടുത്തെന്നും വരും. എന്നിട്ട് പണപ്പെട്ടി അടച്ചിട്ട് നേരെ ചായ അടിക്കാൻ സ്വയം ചായത്തട്ടിനടുത്തേക്ക് അയാൾ പോവുകയും ചെയ്യും. വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയ കണ്ണാടിപ്പെട്ടിയാണ് ചായക്കടയുടെ ഏറ്റവും വിശേഷപ്പെട്ട ആകർഷണം. അതിനുള്ളിൽ പരിപ്പുവടയോ അരിയുണ്ടയോ നാടൻ വെട്ടുകേക്കോ ഉണ്ടാകും. ചിറക് വിരിച്ചു നിൽക്കും പോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള വെട്ടുകേക്ക് എല്ലാവർക്കും പ്രിയങ്കരമാണെങ്കിലും നിർമ്മാണ ചെലവ് കൂടുതലായതിനാൽ എന്നും ചായക്കടയിൽ ഉണ്ടാവുകയില്ല. അത്യപൂർവമായി മടക്കുബോളിയോ ഓമപ്പൊരിയോ ഉണ്ടാക്കിയെന്നും വരാം. ഇലയപ്പം, കൊഴുക്കട്ട, പുട്ട്, ദോശ എന്നിവയാണ് കട്ടിയാഹാരമായി കാണാറുള്ളത്. കേരളത്തിന്റെ തനത് ഭക്ഷണമായ പുട്ട്, പയർ, പപ്പടം, കൂട്ടുകെട്ടാണ് ഏറ്റവും അധികം വിറ്റുപോകുന്നത്. പലഹാരങ്ങൾ കണ്ണാടിപ്പെട്ടിയിൽ പുറത്തുനിന്ന് കാണത്തക്ക വിധം അടുക്കി വയ്ക്കുന്നതിന് പിന്നിൽ ഉണങ്ങിയ ഈർക്കിലുകൾ തലങ്ങും വിലങ്ങും രഹസ്യ സേവനം നിർവഹിക്കാറുണ്ട്.
1: ഇല്ലായ്മക്കാരുടെ കൂട്ടായ്മയായിരുന്നു നമ്മുടെ നാട്ടിലെ ചായക്കടകളെന്ന് സാമാന്യമായിട്ട് പറയാം.
0: എഴുത്തുകാരനായ ശ്രീ പത്യൂർ ശ്രീകുമാർ.
1: എന്തെന്നാൽ വന്നെത്തുന്നവരെല്ലാം സാധാരണക്കാരാണ്, ചായക്കട നടത്തുന്നവരും സാധാരണക്കാരാണ്. നമുക്കൊരു കാലഘട്ടത്തിലെ ചായക്കടയിലേക്ക് ഒന്ന് കയറാം. ഒരു ഓല മേഞ്ഞ പോരാ, പ്രധാനമായിട്ടും വിറകടുപ്പാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചായക്കട നടത്തുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിരവധി ജോലിയുണ്ട്. ചായ ഒഴിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ വരുന്നവരോട് സൗഹൃദഭാവത്തോടെ സംസാരിക്കണം, വരുന്നവരോട് കാശ് മേടിച്ചിടണം, അവരുടെ സംഭാഷണത്തിൽ പങ്കാളിയാകണം. ചായക്കടക്കാരന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തറയിൽ ഇരുന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. കട്ടിയുള്ള തടിയാണ് വിറകായിട്ട് ഉപയോഗിക്കുന്നത്, അത് ചെറിയ ചീളുകളൊന്നുമല്ല. ഒരേ സമയത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിവിപുലമായ ഭക്ഷണമൊന്നും അല്ല. പ്രധാനമായിട്ടും ദോശയും ചമ്മന്തിയും പുട്ടും പയറും പപ്പടവും. തീർന്നു വിഭവങ്ങൾ, വലിയ വിഭവം.

0: മറ്റൊന്നുമില്ല. ഈ നിർമ്മാണത്തിനങ്ങ് ഒരു രഹസ്യ സ്വഭാവമോ അടച്ചിട്ട മുറിയോ ഒന്നുമില്ല. ഒരു ചായ്പ് പോലെ രണ്ട് ഭാഗത്തും തുറന്ന ഒരു സ്ഥലം ചരിച്ച് കെട്ടിയിട്ടുണ്ട്. അതിന് ചരിപ്പ് എന്നാ പറയുന്നത്. ഈ ചരിപ്പിനകത്ത് ഒന്ന് രണ്ട് അടുപ്പുകളുണ്ട്. ഒരടുപ്പിലാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ചു കിടക്കും, അതിന്റെ മുകളിൽ പാൽപാത്രവും. വെള്ളം തിളയ്ക്കുന്നുണ്ടോ എന്ന് അറിയാനാണോ ഒന്നും അറിയത്തില്ല. ഇതിനകത്തൊരു നാണയം ഇട്ടിരിക്കും, ഒരു കാലണ ഇട്ടിരിക്കും. അതായത് പ്രധാനമായിട്ടും ആ കാലത്തുണ്ടായിരുന്ന തൊളയുള്ള കാലണയായിരുന്നു. അതിങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കും. അക്കാല ബാല്യകാലത്തിലെ പള്ളിക്കുറത്തിൽ പോകുമ്പോ ഇങ്ങനെ ഇത് തന്നെ ഒന്ന് നോക്കി നിൽക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. അത്യാവശ്യത്തിന് വിശപ്പടക്കേച്ചു പോകുന്ന ഒരു സംവിധാനമായിരുന്നു നമ്മുടെ ചായക്കടകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അത് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കഠിനമായിട്ട് ജോലി ചെയ്യണം, വളരെ കഠിനമായിട്ട് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. വൈകുന്നേരം 3 മണിയാവുന്ന ഉടനെ അരിയോ ഉഴുന്നോ അരക്കണം, അത് അരി ആട്ടിയെടുക്കണം. അതുപോലെ തന്നെ ഒരള് കല്ലറള് ഉളക്ക് ഉപയോഗിച്ച് തന്നെ അരി ഇടിച്ചെടുക്കണം. ഇങ്ങനെ ഉഴുന്നോ ആട്ടുന്ന ഒരു 3-4 മണിക്കൂറത്തെ ഒരു ഒരു ശ്രമം വൈകുന്നേരത്ത്. വൈകുന്നേരം ചായ കുടിക്കാൻ വരുന്നവരുണ്ട്. പ്രധാനമായിട്ടും വിഭവം ഉണ്ണിയപ്പമായിരുന്നു. അത് ഈ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നതായിരുന്നു ഉണ്ണിയപ്പം. മിക്കവാറും എല്ലാ ചായക്കടകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോരോ വിഭവങ്ങൾ പ്രസിദ്ധി നേടുകയായിരുന്നു. മൈദാമാവിൽ തീർത്തൊരു പലഹാരവും അതുപോലെ തന്നെ വെട്ടുകേക്കും, ഇതൊക്കെ ഈ കടകളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് തീർക്കുന്നതിനുള്ള ഒരു അത്യന്തികമായ അത്യാവശ്യ കേന്ദ്രങ്ങളായിരുന്നു ഈ ചായക്കടകൾ എന്ന് പറയുന്നത്. അതിനകത്തൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇവിടെ രാഷ്ട്രീയം പറയരുത് എന്ന് കരിക്കട്ടയിൽ എഴുതി വെച്ചിരിക്കും. നാട്ടിൻ പുറത്ത് ഉണ്ടായിരുന്ന എല്ലാ ഇല്ലായ്മക്കാരും അവിടെ കൂടിയിരുന്നു. അത്യാവശ്യം വിശപ്പ് അടക്കി ജോലിക്ക് പോയിരുന്നു. എല്ലാവരും ആ നാടിന്റെ നല്ല കാര്യം, പലപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇത്ത കാര്യങ്ങൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. എല്ലാവരും നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. കാലം മാറിയപ്പോൾ മനുഷ്യരുടെ വാങ്ങൽ ശേഷി കൂടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വിപണി കയറി വന്നു. വിപണി കയറി വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയ പല നന്മകളുടെയും കൂട്ടത്തിൽ, നാട്ടിൽ നിന്നും നല്ല നല്ല കൂട്ടായ്മകളും ഇറങ്ങിപ്പോയ കൂട്ടത്തിൽ ഈ ഇത്തരം ചായക്കടകളും അപ്രത്യക്ഷമായി.
1: ഗ്രാമത്തിലെ പൗരന്മാർ നല്ലൊരു ശതമാനവും ദിവസത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാറുള്ള ചായക്കടയിലാണ് വാർത്തകളെല്ലാം കുമിഞ്ഞുകൂടുന്നത്. അവ യഥാവിധി വിതരണം ചെയ്യപ്പെടുന്നതും അവിടെ നിന്ന് തന്നെ. കാര്യമറിഞ്ഞോ? എന്നൊരു മുഖവരിയിലൂടെ നാട്ടുമ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ പങ്കുവയ്ക്കും. നിർദോഷമായ സംഭവങ്ങൾ മുതൽ സംഭ്രമജനകമായ അത്ഭുതങ്ങൾ വരെയും, തമാശ കലർന്ന അബദ്ധങ്ങൾ മുതൽ അപകടകരമായ പരദൂഷണങ്ങൾ വരെയും ചായത്തട്ടിന് ചുറ്റും പാറി നടക്കുക പതിവുണ്ട്. പക്ഷേ ചായയടിച്ചും പലഹാരങ്ങൾ ഇലകളിൽ നിർത്തിയും പണം വാങ്ങി സമർത്ഥമായി പുഞ്ചിരിച്ചും കടയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചായക്കടക്കാരൻ ഈ ചർച്ചകളിലൊന്നും പങ്കെടുക്കാറുമില്ല. എന്നാൽ താൻ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് ഭാവിച്ച് നല്ലൊരു പ്രേക്ഷകന്റെ വേഷം പണികൾക്കിടയിൽ അയാൾ കെട്ടിയാടുകയും ചെയ്യും. രാവിലെ മുതൽ റേഡിയോ കേട്ടു തുടങ്ങുന്ന ചായക്കടകളും സന്ദർശകർക്കായി പത്രം വരുത്തി മേശപ്പുറത്തിടുന്ന ചായക്കടകളും പലയിടത്തും കാണാം. ആളുകളെ ചായക്കടയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന 2 മുഖ്യഘടകങ്ങളാണവ. ഗൗരവതരമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതും ഇത്തരം ചായക്കടകൾ തന്നെ. അപൂർവം ചില ചായക്കടകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന വിലക്ക് തൂങ്ങുന്നുമുണ്ടാകും. മുൻപെപ്പോഴെങ്കിലും അനുഭവിച്ച അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിന്റെയും അർത്ഥശൂന്യമായ അടികലശലിന്റെയും അനുഭവത്തിന്മേലാണ് ആ അരാഷ്ട്രീയ ബോർഡ് തൂങ്ങിക്കിടക്കുന്നതെന്ന സത്യവും ഇവിടെ ഓർക്കാം. മണ്ണും പ്രകൃതിയുമായും ബന്ധപ്പെട്ട നാട്ടറിവുകളും പരസ്പര സഹായത്തിന്റെ നല്ല പാഠങ്ങളും മഹത്വമുള്ള പൂർവികരുടെ ജീവിത മന്ത്രങ്ങളും മറ്റും അന്യോന്യം പങ്കുവയ്ക്കുന്ന നന്മ നിറഞ്ഞ നിമിഷങ്ങളും നാട്ടുമ്പുറത്തെ ചായക്കടകളിൽ ഉണ്ടാകാറുണ്ട്. ഗ്രാമവിശുദ്ധി നിറഞ്ഞ കാർഷിക സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകൾ പലതും അക്ഷരമറിയുന്നവരും അല്ലാത്തവരുമായ നാട്ടുമ്പുറത്തുകാർ കുറുമ്പില്ലാതെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വിജ്ഞാന കൈമാറ്റ വ്യവസ്ഥ അനസ്യൂതം നിലനിന്നിരുന്നതും മിക്കപ്പോഴും ഈ ചായത്തട്ടുകൾക്ക് ചുറ്റുമാണ്. ഒരു തരത്തിലുമുള്ള പൗരാണികത ഈ ചായക്കടകൾക്കില്ലെന്നും ഓർക്കണം. വിദേശികളുടെ വരവോടെയാണ് തേയിലച്ചെടി ഇന്ത്യയിൽ വേരുപിടിച്ചതെന്ന കാര്യം സ്മരണയിലെത്തുമ്പോൾ നമ്മുടെ ചായകുടിയുടെ പഴക്കം

0: കൃത്യമായി കൂട്ടിയെടുക്കാനാകും. അപ്പോൾ പണ്ടു പണ്ടൊരു കാലത്ത് നാട്ടുമ്പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള അവതരണങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ലെന്നറിയണം. എങ്കിലും ഭാരതത്തിലെ പാരതന്ത്രത്തിന്റെ ആരംഭകാലം മുതൽ തന്നെ ചായത്തട്ടുകളിൽ നമ്മുടെ ഗ്രാമീണർ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതിൽ അപാകതയില്ല. ഇപ്പോഴും നഗരകാന്താരമായി വളരാത്ത ഗ്രാമങ്ങളിൽ നാടൻ ചായക്കടകൾ കുറെയൊക്കെ നവീനഭാവത്തിലാണെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്നത് ഒരു സത്യമാണ്. ഗൃഹാതുരത്വം നിറഞ്ഞ മലയാളിക്ക് അത്തരം ചെറു ചായക്കടകളെ അവഗണിക്കാനാവാത്ത വിധം ഒരാത്മബന്ധം അവയുമായിട്ടുണ്ട് എന്നതും സത്യം. ഗതകാല നന്മയുടെ കൊടിയടയാളം എന്നോണം അവിടങ്ങളിൽ ഇന്നും റേഡിയോ സംഗീതം മുഴങ്ങുന്നുണ്ടെന്ന സത്യവും ഇവിടെ ഉദ്ഘോഷിക്കാം. പക്ഷേ ചായത്തട്ടിനു പിന്നിൽ ചിലപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടായെന്നും വരാം. പുട്ടിനും കടലയ്ക്കും പയറിനും പകരം പെറോട്ടയും ഉണക്കറൊട്ടിയും ഇറച്ചിയും ഒക്കെയാകും അയാൾ ഭക്ഷണമായി വിളമ്പുക. ചായക്കടകളിലെ ചർച്ചകളിൽ ഇന്നും മലയാള ഭാഷ അവശേഷിക്കുന്നുണ്ടെന്നത് മാത്രമാണ് ആശ്വാസം.
1: നാൽക്കവലയിലെ നാടൻ ചായക്കട. ചിത്രീകരണം സമാപിക്കുന്നു. രചന ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. നിർവഹണം മുരളീധരൻ തഴക്കര. ആഖ്യാനം നിർവഹണ സഹായം ലിജി അനിൽ.
2: ഗ്രാമകേരളം സമാപിച്ചു. ഇനിയൊരു ഇടവേള.
3: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometer, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric. Nexa.
2: നിർമ്മാതാക്കൾ, ഉള്ളടക്കം നിർമ്മിക്കുന്നവർ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്കായുള്ള പ്രത്യേക അറിയിപ്പ്. ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രൊപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. പരിപാടി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മൂന്ന് രീതികളിലായാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന്, റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി. രണ്ട്, സ്പോൺസേർഡ് പ്രോഗ്രാം അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി. മൂന്ന്, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി. ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിവിധ പരിപാടികൾ ഇനി പറയുന്നവയാണ്: റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യ രൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഇവ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റോ 28 മിനിറ്റോ ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി ശൃംഖലയിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ, പ്രസാർഭാരതി അല്ലെങ്കിൽ ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപ് പ്രസാർഭാരതി കണ്ടൻ സോഴ്സിംഗ് പോളിസി 2024 എന്നതിന്റെ ഏറ്റവും പുതിയ ഭേദഗതികളും ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്.
4: പരിപാടിയുടെ നിലവാരം, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, വരുമാനം പങ്കിടൽ, ആകാശവാണിയുടെ പ്രക്ഷേപണ ചട്ടങ്ങൾ സംബന്ധിച്ച കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ തുടങ്ങിയവ ഈ നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
2: യോഗ്യരായ

പ്രേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം തങ്ങളുടെ നിർദ്ദേശങ്ങൾ hoo@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ സുവർണാവസരം ഏവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ പ്രത്യേക അറിയിപ്പ്.

പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ജൂലൈ 18 അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനമായി ആചരിച്ചു വരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ആഗോള നേതാവുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമാണ് ജൂലൈ 18. അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും മൂല്യങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നതിനും ലോകമെമ്പാടുമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ 2009 നവംബറിലാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2010 ജൂലൈ 18 ആദ്യമായി അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനം ആചരിച്ചത്. സമാധാനം, തുല്യനീതി, ജനാധിപത്യം എന്നിവയ്ക്കായി നെൽസൺ മണ്ടേല നൽകിയ സേവനങ്ങളെ മാനിച്ചാണ് ഈ ദിനം ആചരിക്കുന്നത്. നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിലെ നീണ്ട 67 വർഷക്കാലം മനുഷ്യരാശിയുടെ സേവനത്തിനായി മാറ്റിവെച്ചു. ഇതിന്റെ സ്മരണാർത്ഥം ഈ ദിവസം ലോകമെമ്പാടുമുള്ള ആളുകൾ 67 മിനിറ്റ് സമയം മറ്റുള്ളവരെ സഹായിക്കാനും സാമൂഹിക സേവനങ്ങൾ ചെയ്യാനും വിനിയോഗിച്ചു വരുന്നു. ഓരോ മനുഷ്യനും ലോകത്തെ മാറ്റിമറിക്കാനും അതിൽ നല്ലൊരു മാറ്റമുണ്ടാക്കാനും ഉള്ള ശക്തിയുണ്ട് എന്ന മണ്ടേലയുടെ വാക്കുകളാണ് ഈ ദിനത്തിന്റെ പ്രധാന സന്ദേശം. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആലാപനം കമുകുറ പുരുഷോത്തമൻ.